0: in California. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി വിദ്യ ഉദ്യോഗ സമാചാരം ഉദ്യോഗവാണി.